മുഴുകിതയത്തോടു മറ്റുതിപ്പേ ഉന്നതമാനവരേ ഉമ്മതിശയങ്ങളെല്ലാം എടുത്തുരപ്പേ അതിശയമാനവരേ.

ഈജിതീയത്തിലെ ധ്യാനിച്ചുകൊള്ള എല്ലാത്താവരോടും കൂടി വാർത്തകളെ നട ഈജിതീയത്തിലെ വൈത്തിരിക്ക വാർത്തകളെടുക്ക തരുകൊസ്വീട്ടയുംസാഗരങ്ങൾക്ക് തരുകാകും നന്ദിയോട് തുതിക്കണം. ദേവൻ നമുക്ക് ഭയമുള്ള ആവിയെ കൊടാമൻ അൻപും ബലവും തെളി നിർത്തിയുമുള്ള ആവിയെ കൊണ്ടിരിക്കാണ് വലിയ നികഴ്ചിയിൽ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒവ്വൊരു മക്കൾക്കാവും ജപിക്കുകയും ആവിയാനവരെ പറ്റിക്കൊള്ള இந்த நேரத்திலே ஒவ்வொருவரோடும் இடைப்படுவீராக எப்பத்தை கேட்டால் கல்லை கொடுப்பேனா மீனை கேட்டால் பாப்பை கொடுப்பேனா பல்லாதவர்களாகிய இந்த உலகத்து அப்பாக்கள் தங்கள் பிள்ளைகளுக்கு நல்ல இவர்களை கொண்டு காரி